ലളിതമിളിന്ത മനോഹര കുംഭിത സഞ്ചിത ശൈലനി കുഞ്ചകത്തെ മൃഗഗണഭൂത മഹാശബരീഗണ ശൃംഗണ സംഭൃത കേളിഭൂതേ ജയ ജയതേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ രമ്യകപർദിനി ശൈലസുതേ രമ്യകപർദിനി ശൈ